അൽഹജ് മുഹമ്മദ് അൽ ബഷീർ കഹുബുരേ മദീന ജാജ് ഒരു ചൊവ്വിൽ ജാറ്റിക്കുന്നു മസറു മല്ലിയ നുക്കു ബീരടന കൊയിലേജി ഒലാണ്ട Zainab Abdullahi Siré Alassane Obure Dunga Wura Alpha Odo Wite Binta Baba